0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ചൈനയിൽ ദത്തോങ് രൂപതയ്ക്ക് പുതിയ അധ്യക്ഷൻ. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലുള്ള ദത്തോങ് രൂപതയുടെ പുതിയ മെത്രാനായി പൌളോ ലിയു ഹോങ്കാങ് അഭിഷിക്തനായി. പരിശുദ്ധ സിംഹാസനവും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമനം നടന്നത്. ഓഗസ്റ്റ് മാസം 10 തീയതി ലിയോ 14 പാപ്പയാണ് പൌളോ ലിയു ഹോങ്കാങ്ങിനെ മെത്രാനായി പ്രഖ്യാപിച്ചത്. ജീവന്റെ കാവൽക്കാരായി ഒന്നിച്ചു നിൽക്കണം കർദിനാൾ മൈക്കൽ ചേർണി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കായി പ്രവർത്തിക്കുന്ന ആമസോണിയൻ സഞ്ചാര സംഘത്തിന്റെ 25 അന്തർസ്ഥാപന വാർഷിക സമ്മേളനത്തിൽ വത്തിക്കാനിലെ സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മൈക്കൽ ചേർണി പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സന്ദേശം നൽകി. ഓഗസ്റ്റ് മാസം 29 മുതൽ 31 വരെ ബ്രസീലിലെ മനാവസിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുമ്പോഴും ഇത് ഒരു ക്രിസ്തീയ ആത്മപരിശോധനയ്ക്കുള്ള സമയമാണെന്നും ഭൂതകാലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് കരുതലോടെ നീങ്ങണമെന്നും കർദിനാൾ ഏവരെയും ഓർമ്മിപ്പിച്ചു. മിഷനറി പ്രവർത്തനങ്ങൾ കേവലം ഒറ്റപ്പെട്ട പരിശ്രമങ്ങൾ അല്ല എന്നും മറിച്ച് വ്യത്യസ്തങ്ങളായ കഴിവുകളുടെയും വിഭവങ്ങളുടെയും ഒരു വലിയ ശൃംഖലയാണെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. അതിനാൽ അപരന്റെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് ഒരുമിച്ചു പ്രവർത്തിക്കുക എന്നതാണ് സുവിശേഷത്തിന്റെ അന്തസ്സത്തയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രേഷിത ദൗത്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരാൾക്കു മാത്രമായി സാധിക്കില്ലെന്നും പരസ്പര സഹകരണം അനിവാര്യമാണെന്നും ആമസോണിലെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷ പ്രഘോഷണമെന്നത് അറിവു പകരൽ മാത്രമല്ല, മറിച്ച് ആമസോണിലെ ജനതയെ കേൾക്കുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും അവരോടൊപ്പം നടക്കുവാനും തയ്യാറാവുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുസ്ഥിര വികസനത്തിനായി മാനവികത ഒരുമിച്ചു പ്രവർത്തിക്കണം ബെർത്തലോമിയോ 1. സെപ്റ്റംബർ മാസം 1 തീയതി പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു. തദവസരത്തിൽ സമകാലിക പാരിസ്ഥിതിക പ്രതിസന്ധിയെക്കുറിച്ച് മനുഷ്യകുടുംബം ബോധവാന്മാരാകുവാനുള്ള അഭ്യർത്ഥനയോടെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബെർത്തലോമിയോ 1 സന്ദേശം പങ്കുവച്ചു. ഭൂമിക്കെതിരെ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിനാശകരമായ പ്രവർത്തനങ്ങളെ ഭൂമിക്കെതിരായ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഉപഭോഗ സംസ്കാരത്തിന്റെ അന്ധതയിൽ നിന്ന് മുക്തരായിക്കൊണ്ട് സുസ്ഥിര വികസനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം വഷളാകുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ധാർമ്മികതയുടെയും തകർച്ചയാണെന്നും അതിനാൽ പ്രകൃതിയോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടത് ഏറെ ആവശ്യമാണെന്നും ബെർത്തലോമിയോ 1 ചൂണ്ടിക്കാണിച്ചു. ഭൂമിക്ക് മനുഷ്യന്റെ കടന്നാക്രമണങ്ങളെ എന്നെന്നും താങ്ങുവാൻ കഴിയുമെന്ന മിഥ്യാധാരണ തിരുത്തപ്പെടണമെന്ന് പാത്രിയാർക്കീസ് സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. പരിധിയില്ലാതെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കുമായി പരിസ്ഥിതിയെ ബലികഴിക്കുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പാകിസ്ഥാൻ ആശുപത്രിയിലെ തീപിടുത്തം 14 നവജാത ശിശുക്കൾ മരിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഓഗസ്റ്റ് മാസം 26 തീയതി പുലർച്ചെയുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ 14 നവജാത ശിശുക്കൾ ഗുരുതരമായ പൊള്ളലുകളേറ്റ് മരണമടഞ്ഞു. ആശുപത്രിയിലെ നവജാത ശിശുക്കൾക്കായുള്ള തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ അവിടെയുണ്ടായിരുന്ന 15 ശിശുക്കളിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എയർ കണ്ടീഷനിംഗ് യൂണിറ്റിലെ തകരാറിനെ തുടർന്നുണ്ടായ തീ ഓക്സിജൻ സിലിണ്ടറുകളുടെ സാന്നിധ്യം മൂലം അതിവേഗം പടരുകയായിരുന്നുവെന്നും ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങളിലെയും അഗ്നിശമന സംവിധാനങ്ങളിലെയും ഗുരുതരമായ വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായതെന്നും സർക്കാർ തലത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നേപ്പാളിലെ പ്രളയക്കെടുതി നിരവധി കുട്ടികൾ ദുരിതത്തിൽ. നേപ്പാളിലെ രസുവ, നുവാക്കോട്ട്, ദാഡിംഗ്, ഗോർഖ, തനഹൂൻ എന്നീ ജില്ലകളിൽ ഉണ്ടായ അതിശക്തമായ പ്രളയത്തിൽ 22,100 കുട്ടികളടക്കം ഏകദേശം 65,000 പേർ ദുരിതത്തിലായതായി യുനിസെഫ് സംഘടന റിപ്പോർട്ട് ചെയ്തു. പ്രളയം ബാധിച്ച പ്രദേശങ്ങളിൽ ജനജീവിതം പൂർണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ കർത്താവും ഉടമ്പടിയുടെ ദൈവവുമായ യാഹ്വയുടെ വിശ്വസ്തത ഇസ്രായേൽ ജനത്തെ അനുസ്മരിപ്പിച്ച് അവനെ അന്വേഷിക്കാനും സ്തുതിക്കാനും ദൈവജനത്തിന് ആഹ്വാനമേകുന്ന ഒരു ഗീതമാണ് നൂറ്റിയഞ്ചാം സങ്കീർത്തനം. അബ്രാഹത്തോടും ഇസഹാക്കിനോടും ചെയ്ത നിത്യമായ ഉടമ്പടിയും യോസേപ്പിന്റെ ജീവിതവും ഈജിപ്തിലെ വാസവും തന്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാനായി ദൈവം നടത്തുന്ന ഇടപെടലുകളും പുറപ്പാടു സംഭവവും ജനം വാഗ്ദത്തദേശം സ്വന്തമാക്കുന്നതുമൊക്കെ പരാമർശിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ അനുഗ്രഹം ലഭിച്ചവരാണ് തങ്ങളെന്ന് ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തനകർത്താവ് ദൈവിക നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനും ദൈവത്തെ സ്തുതിക്കാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ചരിത്രപരമായ സങ്കീർത്തനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. തങ്ങളെ വിളിച്ച് നയിച്ച് അനുഗ്രഹിച്ച ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ ദൈവവും കൃതജ്ഞതയുള്ള ജനവും. ദൈവത്തിന് ഇസ്രായേൽ ജനതയോടുള്ള സ്നേഹവും വിശ്വസ്തതയും അനുസ്മരിപ്പിച്ച് അവനെ തേടാനും അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കാനും അവനിൽ ആനന്ദിക്കാനും അവനെ സ്തുതിക്കാനും ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകനെയാണ് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇതിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാനുള്ള സങ്കീർത്തകന്റെ ക്ഷണമാണുള്ളത്. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാനും ജനതകളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കാനും അവന് ഗാനവും സ്തുതിഗീതങ്ങളും ആലപിക്കാനും അവന്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കാനും അവന്റെ നാമത്തിൽ അഭിമാനം കൊള്ളാനും അവനെയും അവന്റെ ബലത്തെയും തേടാനും ദൈവജനത്തെ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനത്തിന് ഉപോത്ബലകമായി ദൈവത്തിന്റെ വിസ്മയാവഹമായ പ്രവൃത്തികളെ അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ന്യായവിധികളെയും ഓർക്കാനും സങ്കീർത്തകൻ ക്ഷണിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസനായ അബ്രാഹത്തിന്റെയും ദൈവം തിരഞ്ഞെടുത്ത യാക്കോബിന്റെയും മക്കളോടാണ്, ദൈവജനത്തോടാണ് സങ്കീർത്തകന്റെ ഈ ആഹ്വാനമെന്ന് 6 വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയുടെ നിസ്സാരതയും ദൈവത്തിന്റെ ഉടമ്പടിയിലൂടെ അവർക്കു കൈവന്ന ഉന്നതിയുമാണ് 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ പരാമർശിക്കുക. ഭൂമി മുഴുവൻ ബാധകമായ ന്യായവിധികൾ പുറപ്പെടുവിക്കുന്ന കർത്താവിന്റെ ഉടമ്പടി എന്നേക്കുമുള്ളതാണ്. അബ്രാഹത്തിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയുമാണ് ദൈവം ഇസ്രായേലിനോടുള്ള ശാശ്വതമായ ഉടമ്പടി സ്ഥാപിക്കുകയും കാനാൻ ദേശം ഓഹരിയായി നിശ്ചയിക്കുകയും ചെയ്യുന്നത്. എണ്ണത്തിൽ കുറഞ്ഞവരും പരദേശികളും അലഞ്ഞു നടന്നിരുന്നവരുമായ ഒരു ജനത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. താൻ തിരഞ്ഞെടുത്ത ജനത്തെ പീഡിപ്പിക്കാൻ അവിടുന്ന് ആരെയും അനുവദിക്കുന്നില്ല. അവർക്കുവേണ്ടി അവൻ രാജാക്കന്മാരെ ശാസിച്ചു. തന്റെ അഭിഷിക്തർക്കും പ്രവാചകർക്കും എതിരായി ഒന്നും ചെയ്യരുതെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് മൂല്യമേറുന്നത്. ഈജിപ്തിലെ വാസവും കാനാൻ ദേശത്തേക്കുള്ള പുറപ്പാടും. 16 വാക്യത്തിൽ ആരംഭിക്കുന്ന സങ്കീർത്തനത്തിന്റെ 2 ഭാഗത്ത് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന ഈജിപ്തിലെ അടിമത്തത്തെയും അവിടെ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും കാനാൻ ദേശം അവകാശമാക്കുന്ന ജനത്തെയും കുറിച്ചാണ് സങ്കീർത്തകൻ പ്രതിപാദിക്കുക. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ ഈജിപ്തിലെ വാസവുമായി ബന്ധപ്പെട്ട ജോസഫിന്റെ ജീവിതമാണ് സങ്കീർത്തകൻ ചുരുങ്ങിയ വാക്കുകളിലൂടെ പരാമർശിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടി ത്യാഗങ്ങളും പീഡകളും സഹിക്കാനും പരീക്ഷിക്കപ്പെടാനും എന്നാൽ അതേസമയം അടിമയായിരുന്നിടത്ത് അധികാരിയായി മാറാനും പ്രഭുക്കന്മാർക്ക് ശിക്ഷണവും ശ്രേഷ്ഠന്മാർക്ക് ഉപദേശവും നൽകാനും ദൈവം തിരഞ്ഞെടുത്ത് അയച്ചവനാണവൻ. സഹനങ്ങളും തിന്മകളും നന്മയുടെ നാളയിലേക്കുള്ള ചവിട്ടുപടിയായേക്കാമെന്ന് ജോസഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്നം തേടിച്ചെന്ന് ഈജിപ്തിലെ അടിമത്തത്തിന്റെ സുഖാലസ്യത്തിലേക്ക് വീഴുന്ന ഇസ്രായേൽ ജനതയെ കൈവടിയാതെ ദൈവം അവരെ സന്താനപുഷ്ടിയുള്ളവരും തങ്ങളുടെ വൈരികളേക്കാൾ ശക്തരുമാക്കുന്നതും അവരെ സ്വാതന്ത്ര്യത്തിലേക്കു നയിക്കാനായി മോശയെയും അഹ്റോനെയും തിരഞ്ഞെടുക്കുന്നതും
തന്റെ ജനത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ദൈവം നടത്തുന്ന ഇടപെടലുകളുമാണ് 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടിമകളാക്കി സഹനത്തിന് വിധേയരാക്കുന്ന ജനങ്ങൾ നൽകേണ്ടി വരുന്ന വില ഏറെ വലുതാണ്. ദൈവജനത്തെ സ്വതന്ത്രരാക്കാൻ സമ്മതിക്കാത്ത, ദൈവവചനത്തെ എതിർത്ത ഈജിപ്തുകാർ അന്ധകാരത്തിന്റെയും സഹനത്തിന്റെയും നാളുകളിലൂടെയാണ് കടന്നുപോകേണ്ടി വരുന്നത്. അവരുടെ ജലമെല്ലാം രക്തമായതും മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതും തവളകളും ഈച്ചകളും പേനും പെരുകിയതും കന്മഴയും മിന്നൽപ്പിണറും വെട്ടുകളികളുടെ ആക്രമണവും ഫലമേകിയിരുന്ന വൃക്ഷലതാദികളുടെയും സസ്യങ്ങളുടെയും നാശവും അവർ സഹിക്കേണ്ടി വരികയും തങ്ങളുടെ ആദ്യജാതന്മാരെ അവർക്ക് നഷ്ടമാകുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് അടിമവേല ചെയ്തിരുന്ന ജനത്തെ ദൈവം സ്വർണവും വെള്ളിയുമായി തങ്ങളുടെ നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ സന്തോഷിക്കാനും ആശ്വസിക്കാനും തക്കവണ്ണം ദുരിതങ്ങളാണ് അവർ നേരിടേണ്ടി വന്നത്. എത്രമാത്രം കരുതലോടെയാണ് തന്റെ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള മരുഭൂമിയിലൂടെ നടത്തുന്നതെന്നാണ് 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതുക. പകലിന്റെ ചൂടിൽ മേഘത്തണലും രാത്രിയുടെ ഇരുട്ടിൽ അഗ്നിസ്തംഭവും വിശപ്പിന് കാടപ്പക്ഷികളെയും ആകാശത്തുനിന്ന് അപ്പവും കുടിക്കാൻ പാറയിൽ നിന്ന് ജലവും ദൈവം തന്റെ ജനത്തിന് നൽകുന്നുണ്ട്. അബ്രഹത്തോട് ചെയ്ത വാഗ്ദാനമനുസരിച്ച് അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടെയും ഗാനാലാപത്തോടെയും കാനാൻ ദേശത്തേക്ക് നയിക്കുകയും ജനതകളുടെ ദേശങ്ങൾ അവർക്കു നൽകുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനതയെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന പദവിയിലേക്കുയർത്തുന്നതും അവർക്ക് സംരക്ഷണത്തിന്റെ കവചമൊരുക്കുന്നതും അവർ എന്നും തന്റെ ചട്ടങ്ങളും നിയമങ്ങളുമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടും കർത്താവിനെ സ്തുതിക്കാൻ ജനത്തെ മുഴുവൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ. അബ്രാഹത്തിന്റെ വിളിമുതൽ ദൈവജനം കാനാൻ ദേശം സ്വന്തമാക്കുന്നതുവരെയുള്ള ചരിത്രം അനുസ്മരിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തതയിൽ ജീവിക്കാനും സകലർക്കും മുന്നിൽ അവന് സ്തുതികളാലപിക്കാനും ജനതകളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കാനും ആഹ്വാനം ചെയ്യുന്ന 105 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമേകുന്ന സ്നേഹവും സംരക്ഷണവും അവന്റെ അനുഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാനും ദൈവത്തിന് സാക്ഷ്യമേകാനും നമുക്ക് പരിശ്രമിക്കാം. ജോസഫിന്റെയും ഇസ്രായേൽ ജനതയുടേതുമെന്ന പോലെ അടിമത്തത്തിന്റെയും മരുഭൂമിയുടെയും പീഡനങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ ആനന്ദത്തിന്റെയും സംരക്ഷണത്തിന്റെയും കാനാൻ ദേശത്തേക്കുള്ള സ്വർഗീയമായ ആനന്ദത്തിലേക്കും രക്ഷയിലേക്കുമുള്ള യാത്രയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാം. ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തെയും അപ്പത്തെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് തേനും പാലുമൊഴുകുന്ന നാട്ടിലെ സ്വർഗീയ വിരുന്നിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേകുന്ന ജീവന്റെയും ദൈവമക്കൾക്കടുത്ത സ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിലയറിഞ്ഞ് അനുദിനം അവന്റെ സ്തോത്രഗീതങ്ങളാലപിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 105 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ചാൾസ് ജേക്കബ് രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ചൈനയിൽ ദത്തോങ് രൂപതയ്ക്ക് പുതിയ അധ്യക്ഷൻ. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലുള്ള ദത്തോങ് രൂപതയുടെ പുതിയ മെത്രാനായി പൌളോ ലിയോ ഹോങ്കാങ് അഭിഷിക്തനായി. പരിശുദ്ധ സിംഹാസനവും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമനം നടന്നത്. ഓഗസ്റ്റ് മാസം 10 തീയതി ലിയോ 14 പാപ്പയാണ് പൌളോ ലിയോ ഹോങ്കാങ്ങിനെ മെത്രാനായി പ്രഖ്യാപിച്ചത്. ജീവന്റെ കാവൽക്കാരായി ഒന്നിച്ചു നിൽക്കണം കർദിനാൾ മൈക്കൽ ചേർണി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കായി പ്രവർത്തിക്കുന്ന ആമസോണിയൻ സഞ്ചാര സംഘത്തിന്റെ 25 അന്തർസ്ഥാപന വാർഷിക സമ്മേളനത്തിൽ വത്തിക്കാനിലെ സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മൈക്കൽ ചേർണി പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സന്ദേശം നൽകി. ഓഗസ്റ്റ് മാസം 29 മുതൽ 31 വരെ ബ്രസീലിലെ മനാവസിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുമ്പോഴും ഇത് ഒരു ക്രിസ്തീയ ആത്മപരിശോധനയ്ക്കുള്ള സമയമാണെന്നും ഭൂതകാലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് കരുതലോടെ നീങ്ങണമെന്നും കർദിനാൾ ഏവരെയും ഓർമ്മിപ്പിച്ചു. മിഷനറി പ്രവർത്തനങ്ങൾ കേവലം ഒറ്റപ്പെട്ട പരിശ്രമങ്ങൾ അല്ല എന്നും മറിച്ച് വ്യത്യസ്തങ്ങളായ കഴിവുകളുടെയും വിഭവങ്ങളുടെയും ഒരു വലിയ ശൃംഖലയാണെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. അതിനാൽ അപരന്റെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് സുവിശേഷത്തിന്റെ അന്തസ്സത്തയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രേഷിത ദൗത്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരാൾക്കു മാത്രമായി സാധിക്കില്ലെന്നും പരസ്പര സഹകരണം അനിവാര്യമാണെന്നും ആമസോണിലെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷ പ്രഘോഷണമെന്നത് അറിവു പകരൽ മാത്രമല്ല, മറിച്ച് ആമസോണിലെ ജനതയെ കേൾക്കുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും അവരോടൊപ്പം നടക്കുവാനും തയ്യാറാവുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുസ്ഥിര വികസനത്തിനായി മാനവികത ഒരുമിച്ചു പ്രവർത്തിക്കണം ബെർത്തലോമിയോ ഒന്നാമൻ. സെപ്റ്റംബർ മാസം 1 തീയതി പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു. തദവസരത്തിൽ സമകാലിക പാരിസ്ഥിതിക പ്രതിസന്ധിയെക്കുറിച്ച് മനുഷ്യകുടുംബം ബോധവാന്മാരാകുവാനുള്ള അഭ്യർത്ഥനയോടെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബെർത്തലോമിയോ ഒന്നാമൻ സന്ദേശം പങ്കുവച്ചു. ഭൂമിക്കെതിരെ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിനാശകരമായ പ്രവർത്തനങ്ങളെ ഭൂമിക്കെതിരായ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഉപഭോഗ സംസ്കാരത്തിന്റെ അന്ധതയിൽ നിന്ന് മുക്തരായിക്കൊണ്ട് സുസ്ഥിര വികസനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം വഷളാകുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ധാർമ്മികതയുടെയും തകർച്ചയാണെന്നും അതിനാൽ പ്രകൃതിയോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടത് ഏറെ ആവശ്യമാണെന്നും ബെർത്തലോമിയോ ഒന്നാമൻ ചൂണ്ടിക്കാണിച്ചു. ഭൂമിക്ക് മനുഷ്യന്റെ കടന്നാക്രമണങ്ങളെ എന്നെന്നും താങ്ങുവാൻ കഴിയുമെന്ന മിഥ്യാധാരണ തിരുത്തപ്പെടണമെന്ന് പാത്രിയാർക്കീസ് സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. പരിധിയില്ലാതെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കുമായി പരിസ്ഥിതിയെ ബലികഴിക്കുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. പാകിസ്ഥാൻ ആശുപത്രിയിലെ തീപിടുത്തം 14 നവജാത ശിശുക്കൾ മരിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഓഗസ്റ്റ് മാസം 26 തീയതി പുലർച്ചെയുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ 14 നവജാത ശിശുക്കൾ ഗുരുതരമായ പൊള്ളലുകളേറ്റ് മരണമടഞ്ഞു. ആശുപത്രിയിലെ നവജാത ശിശുക്കൾക്കായുള്ള തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ അവിടെയുണ്ടായിരുന്ന 15 ശിശുക്കളിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എയർ കണ്ടീഷനിംഗ് യൂണിറ്റിലെ തകരാറിനെ തുടർന്നുണ്ടായ തീ ഓക്സിജൻ സിലിണ്ടറുകളുടെ സാന്നിധ്യം മൂലം അതിവേഗം പടരുകയായിരുന്നുവെന്നും ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങളിലെയും അഗ്നിശമന സംവിധാനങ്ങളിലെയും ഗുരുതരമായ വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായതെന്നും സർക്കാർ തലത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നേപ്പാളിലെ പ്രളയക്കെടുതി നിരവധി കുട്ടികൾ ദുരിതത്തിൽ. നേപ്പാളിലെ രസുവ, നുവാക്കോട്ട്, ദാഡിംഗ്, ഗോർഖ, തനഹൂൻ എന്നീ ജില്ലകളിൽ ഉണ്ടായ അതിശക്തമായ പ്രളയത്തിൽ 22,100 കുട്ടികളടക്കം ഏകദേശം 65,000 പേർ ദുരിതത്തിലായതായി യുനിസെഫ് സംഘടന റിപ്പോർട്ട് ചെയ്തു. പ്രളയം ബാധിച്ച പ്രദേശങ്ങളിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ കർത്താവും ഉടമ്പടിയുടെ ദൈവവുമായ യാഹ്വയുടെ വിശ്വസ്തത ഇസ്രായേൽ ജനത്തെ അനുസ്മരിപ്പിച്ച് അവനെ അന്വേഷിക്കാനും സ്തുതിക്കാനും ദൈവജനത്തിന് ആഹ്വാനമേകുന്ന ഒരു ഗീതമാണ് നൂറ്റിയഞ്ചാം സങ്കീർത്തനം. അബ്രാഹത്തോടും ഇസഹാക്കിനോടും ചെയ്ത നിത്യമായ ഉടമ്പടിയും യോസേപ്പിന്റെ ജീവിതവും ഈജിപ്തിലെ വാസവും തന്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാനായി ദൈവം നടത്തുന്ന ഇടപെടലുകളും പുറപ്പാടു സംഭവവും ജനം വാഗ്ദത്തദേശം സ്വന്തമാക്കുന്നതുമൊക്കെ പരാമർശിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ അനുഗ്രഹം ലഭിച്ചവരാണ് തങ്ങളെന്ന് ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തനകർത്താവ് ദൈവിക നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനും ദൈവത്തെ സ്തുതിക്കാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ചരിത്രപരമായ സങ്കീർത്തനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. തങ്ങളെ വിളിച്ച് നയിച്ച് അനുഗ്രഹിച്ച ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ ദൈവവും കൃതജ്ഞതയുള്ള ജനവും. ദൈവത്തിന് ഇസ്രായേൽ ജനതയോടുള്ള സ്നേഹവും വിശ്വസ്തതയും അനുസ്മരിപ്പിച്ച് അവനെ തേടാനും അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കാനും അവനിൽ ആനന്ദിക്കാനും അവനെ സ്തുതിക്കാനും ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകനെയാണ് ഒന്നു മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇതിൽ ഒന്നു മുതൽ ആറുവരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാനുള്ള സങ്കീർത്തകന്റെ ക്ഷണമാണുള്ളത്. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാനും ജനതകളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കാനും അവന് ഗാനവും സ്തുതിഗീതങ്ങളും ആലപിക്കാനും അവന്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കാനും അവന്റെ നാമത്തിൽ അഭിമാനം കൊള്ളാനും അവനെയും അവന്റെ ബലത്തെയും തേടാനും ദൈവജനത്തെ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനത്തിന് ഉപോത്ബലകമായി ദൈവത്തിന്റെ വിസ്മയാവഹമായ പ്രവൃത്തികളെ അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ന്യായവിധികളെയും ഓർക്കാനും സങ്കീർത്തകൻ ക്ഷണിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസനായ അബ്രാഹത്തിന്റെയും ദൈവം തിരഞ്ഞെടുത്ത യാക്കോബിന്റെയും മക്കളോടാണ്, ദൈവജനത്തോടാണ് സങ്കീർത്തകന്റെ ഈ ആഹ്വാനമെന്ന് ആറാം വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയുടെ നിസ്സാരതയും ദൈവത്തിന്റെ ഉടമ്പടിയിലൂടെ അവർക്കു കൈവന്ന ഉന്നതിയുമാണ് ഏഴു മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ പരാമർശിക്കുക. ഭൂമി മുഴുവൻ ബാധകമായ ന്യായവിധികൾ പുറപ്പെടുവിക്കുന്ന കർത്താവിന്റെ ഉടമ്പടി എന്നേക്കുമുള്ളതാണ്. അബ്രാഹത്തിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയുമാണ് ദൈവം ഇസ്രായേലിനോടുള്ള ശാശ്വതമായ ഉടമ്പടി സ്ഥാപിക്കുകയും കാനാൻ ദേശം ഓഹരിയായി നിശ്ചയിക്കുകയും ചെയ്യുന്നത്. എണ്ണത്തിൽ കുറഞ്ഞവരും പരദേശികളും അലഞ്ഞു നടന്നിരുന്നവരുമായ ഒരു ജനത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. താൻ തിരഞ്ഞെടുത്ത ജനത്തെ പീഡിപ്പിക്കാൻ അവിടുന്ന് ആരെയും അനുവദിക്കുന്നില്ല. അവർക്കുവേണ്ടി അവൻ രാജാക്കന്മാരെ ശാസിച്ചു. തന്റെ അഭിഷിക്തർക്കും പ്രവാചകർക്കും എതിരായി ഒന്നും ചെയ്യരുതെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് മൂല്യമേറുന്നത്. ഈജിപ്തിലെ വാസവും കാനാൻ ദേശത്തേക്കുള്ള പുറപ്പാടും. പതിനാറാം വാക്യത്തിൽ ആരംഭിക്കുന്ന സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗത്ത് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന ഈജിപ്തിലെ അടിമത്തത്തെയും അവിടെ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും കാനാൻ ദേശം അവകാശമാക്കുന്ന ജനത്തെയും കുറിച്ചാണ് സങ്കീർത്തകൻ പ്രതിപാദിക്കുക. പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ ഈജിപ്തിലെ വാസവുമായി ബന്ധപ്പെട്ട ജോസഫിന്റെ ജീവിതമാണ് സങ്കീർത്തകൻ ചുരുങ്ങിയ വാക്കുകളിലൂടെ പരാമർശിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടി ത്യാഗങ്ങളും പീഡകളും സഹിക്കാനും പരീക്ഷിക്കപ്പെടാനും എന്നാൽ അതേസമയം അടിമയായിരുന്നിടത്ത് അധികാരിയായി മാറാനും പ്രഭുക്കന്മാർക്ക് ശിക്ഷണവും ശ്രേഷ്ഠന്മാർക്ക് ഉപദേശവും നൽകാനും ദൈവം തിരഞ്ഞെടുത്ത് അയച്ചവനാണവൻ. സഹനങ്ങളും തിന്മകളും നന്മയുടെ നാളയിലേക്കുള്ള ചവിട്ടുപടിയായേക്കാമെന്ന് ജോസഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്നം തേടിച്ചെന്ന് ഈജിപ്തിലെ അടിമത്തത്തിന്റെ സുഖാലസ്യത്തിലേക്ക് വീഴുന്ന ഇസ്രായേൽ ജനതയെ കൈവടിയാതെ ദൈവം അവരെ സന്താനപുഷ്ടിയുള്ളവരും തങ്ങളുടെ വൈരികളേക്കാൾ ശക്തരുമാക്കുന്നതും അവരെ സ്വാതന്ത്ര്യത്തിലേക്കു നയിക്കാനായി മോശയെയും അഹ്റോനെയും തിരഞ്ഞെടുക്കുന്നതും
തന്റെ ജനത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ദൈവം നടത്തുന്ന ഇടപെടലുകളുമാണ് 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടിമകളാക്കി സഹനത്തിന് വിധേയരാക്കുന്ന ജനങ്ങൾ നൽകേണ്ടി വരുന്ന വില ഏറെ വലുതാണ്. ദൈവജനത്തെ സ്വതന്ത്രരാക്കാൻ സമ്മതിക്കാത്ത, ദൈവവചനത്തെ എതിർത്ത ഈജിപ്തുകാർ അന്ധകാരത്തിന്റെയും സഹനത്തിന്റെയും നാളുകളിലൂടെയാണ് കടന്നുപോകേണ്ടി വരുന്നത്. അവരുടെ ജലമെല്ലാം രക്തമായതും മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതും തവളകളും ഈച്ചകളും പേനും പെരുകിയതും കന്മഴയും മിന്നൽപ്പിണറും വെട്ടുകിളികളുടെ ആക്രമണവും ഫലമേകിയിരുന്ന വൃക്ഷലതാദികളുടെയും സസ്യങ്ങളുടെയും നാശവും അവർ സഹിക്കേണ്ടി വരികയും തങ്ങളുടെ ആദ്യജാതന്മാരെ അവർക്ക് നഷ്ടമാകുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് അടിമവേല ചെയ്തിരുന്ന ജനത്തെ ദൈവം സ്വർണവും വെള്ളിയുമായി തങ്ങളുടെ നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ സന്തോഷിക്കാനും ആശ്വസിക്കാനും തക്കവണ്ണം ദുരിതങ്ങളാണ് അവർ നേരിടേണ്ടി വന്നത്. എത്രമാത്രം കരുതലോടെയാണ് തന്റെ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള മരുഭൂമിയിലൂടെ നടത്തുന്നതെന്നാണ് 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതുക. പകലിന്റെ ചൂടിൽ മേഘത്തണലും രാത്രിയുടെ ഇരുട്ടിൽ അഗ്നിസ്തംഭവും വിശപ്പിന് കാടപ്പക്ഷികളെയും ആകാശത്തുനിന്ന് അപ്പവും കുടിക്കാൻ പാറയിൽ നിന്ന് ജലവും ദൈവം തന്റെ ജനത്തിന് നൽകുന്നുണ്ട്. അബ്രഹത്തോട് ചെയ്ത വാഗ്ദാനമനുസരിച്ച് അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടെയും ഗാനാലാപത്തോടെയും കാനാൻ ദേശത്തേക്ക് നയിക്കുകയും ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനതയെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന പദവിയിലേക്കുയർത്തുന്നതും അവർക്ക് സംരക്ഷണത്തിന്റെ കവചമൊരുക്കുന്നതും അവർ എന്നും തന്റെ ചട്ടങ്ങളും നിയമങ്ങളുമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടും കർത്താവിനെ സ്തുതിക്കാൻ ജനത്തെ മുഴുവൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ. അബ്രാഹത്തിന്റെ വിളിമുതൽ ദൈവജനം കാനാൻ ദേശം സ്വന്തമാക്കുന്നതുവരെയുള്ള ചരിത്രം അനുസ്മരിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തതയിൽ ജീവിക്കാനും സകലർക്കും മുന്നിൽ അവന് സ്തുതികളാലപിക്കാനും ജനതകളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കാനും ആഹ്വാനം ചെയ്യുന്ന 105 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമേകുന്ന സ്നേഹവും സംരക്ഷണവും അവന്റെ അനുഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാനും ദൈവത്തിന് സാക്ഷ്യമേകാനും നമുക്ക് പരിശ്രമിക്കാം. ജോസഫിന്റെയും ഇസ്രായേൽ ജനതയുടേതുമെന്ന പോലെ അടിമത്തത്തിന്റെയും മരുഭൂമിയുടെയും പീഡനങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ ആനന്ദത്തിന്റെയും സംരക്ഷണത്തിന്റെയും കാനാൻ ദേശത്തേക്കുള്ള സ്വർഗീയമായ ആനന്ദത്തിലേക്കും രക്ഷയിലേക്കുമുള്ള യാത്രയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാം. ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തെയും അപ്പത്തെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് തേനും പാലുമൊഴുകുന്ന നാട്ടിലെ സ്വർഗീയ വിരുന്നിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേകുന്ന ജീവന്റെയും ദൈവമക്കൾക്കടുത്ത സ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിലയറിഞ്ഞ് അനുദിനം അവന്റെ സ്തോത്രഗീതങ്ങളാലപിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 105 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ചാൾസ് ജേക്കബ് രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണങ്ങളും കേൾക്കാം. വാർത്തകൾ. ദൈവിക സൃഷ്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കണം. പാപ്പ സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിൽ സൃഷ്ടാവിന്റെ മഹത്വം തിരിച്ചറിയുന്നതിന് സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും ശക്തിയെയും കുറിച്ച് ധ്യാനിക്കുവാനുള്ള ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ക്ഷണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 1 കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിസ്മയം സ്രഷ്ടാവിലേക്ക് നമ്മെ എത്തിക്കുന്നില്ലെങ്കിൽ അത് ഉപരിപ്ലവമായ ചിന്തകളായി ചുരുങ്ങുമെന്ന മുന്നറിയിപ്പും പാപ്പ നൽകി. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ കരവിരുതായ ആകാശത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഏവരുടെയും ദൃഷ്ടികൾ ഉയർത്തണമെന്നും അപ്രകാരം നമ്മുടെ ദൃഷ്ടിയും ഹൃദയവും തുറന്നിരിക്കുകയാണെങ്കിൽ സൃഷ്ടി മുഴുവനും സ്രഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സൃഷ്ടിജാലങ്ങളുടെ സൗന്ദര്യം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നുവെന്നും ഇതാണ് മനുഷ്യരുടെ മേൽ അവൻ ചെലുത്തുന്ന ശ്രദ്ധയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നതുമെന്ന് പാപ്പ പറഞ്ഞു. തുടർന്ന് പ്രാർത്ഥനയ്ക്കും പൊതുഭവനത്തെ പരിപാലിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന 5 നീണ്ടുനിൽക്കുന്ന സൃഷ്ടിയുടെ കാലത്തെ അടിവരയിട്ടുകൊണ്ട് ഈ ദിവസത്തിലും വരും ദിവസങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഉന്മാദത്തിൽ നിന്ന് വിട്ടുമാറി നാം ഭാഗമാകുന്ന മഹത്തായ ഐക്യം ആസ്വദിക്കുവാൻ സമയം കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. സകലത്തിന്റെയും രചയിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്ന സൃഷ്ടിയുടെ ശ്രുതിമധുരമായ ശബ്ദം കേൾക്കുവാൻ മനുഷ്യ സൃഷ്ടികളായ കാര്യങ്ങളെ നമുക്ക് നിശബ്ദമാക്കാമെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടൽ ആധികാരിക പാരിസ്ഥിതിക പരിവർത്തനത്തിലേക്കുള്ള ആദ്യ പടിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നാശത്തിനായി ഉപയോഗിച്ചതിനെ ജീവിതത്തിലേക്കും ദരിദ്രരുടെ പരിചരണത്തിലേക്കും വിശക്കുന്നവരുടെ പോഷണത്തിനും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി പരിവർത്തനപ്പെടുത്തുവാൻ സൃഷ്ടിയുടെ കാലം സഹായകരമാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. തന്റെ വചന സന്ദേശത്തിന്റെ അവസാനം പാപ്പ ഫ്രാൻസിസ് അസീസിയുടെ സൃഷ്ടിയുടെ സ്തോത്രഗീതം ആലപിക്കുകയും ചെയ്തു. ജലം പരിപാലിക്കുന്നത് സ്രഷ്ടാവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പാപ്പ. മനുഷ്യജീവിതത്തിന്റെ അവശ്യഘടകങ്ങളിൽ ഒന്നായ ജലം ഓരോ വ്യക്തിയുടെയും അവകാശമാണെന്നും അല്ലാതെ വിപണിയുടെ തന്ത്രങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചരക്കുവസ്തു അല്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജലത്തിന്റെ പരിപാലനത്തിനായി പ്രാർത്ഥിക്കുവാൻ ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല സെപ്റ്റംബർ മാസത്തിലേക്കുള്ള പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഈ പ്രത്യേക പ്രമേയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 1 സൃഷ്ടി സംരക്ഷണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിലാണ് പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ജലം ഫലഭൂയിഷ്ഠതയുടെയും പുതുമയുടെയും പ്രത്യാശയുടെയും ഉറവിടമാണെന്നും ദാഹം ശമിപ്പിക്കുകയും ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദാനമാണെന്നും പ്രാർത്ഥനയിൽ പാപ്പ അടിവരയിടുന്നു. അതിനാൽ കൃതജ്ഞതയോടും നീതിയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജലം സംരക്ഷിക്കുക എന്ന ആഹ്വാനമാണ് ഈ പ്രാർത്ഥനയിലൂടെ പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. ആണവ പരീക്ഷണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ആണവ പരീക്ഷണങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിലവിലെയും ഭാവിയിലെയും തലമുറകളെ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം ആഹ്വാനം ചെയ്തു. ആണവ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്നും തുടരുകയാണെന്ന് പരിശുദ്ധ സിംഹാസനം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയ ജനവിഭാഗങ്ങളും മറ്റ് ബാധിത സമൂഹങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഭാവി തലമുറകളും ശാരീരിക, മാനസിക, സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ സമാധാനം സംരക്ഷിക്കുവാനാവില്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ആണവ പ്രതിരോധത്തെ ആശ്രയിക്കുന്ന പ്രവണത, വർദ്ധിച്ചുവരുന്ന ആക്രമണാത്മക ആണവ പ്രസ്താവനകൾ എന്നിവ ആശങ്കാജനകമാണെന്നും വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ നടത്തിയ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് പാപ്പ ഈ ബുധനാഴ്ച സംസാരിച്ചത്. സെപ്റ്റംബർ മാസം 2 പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചയുടെ ഇടം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ തുറസായ ചത്തുരം ആയിരുന്നു. ബസിലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പ എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. തുടർന്ന് ഏവരെയും അഭിവാദ്യം ചെയ്തു കടന്നുവരവെ ഏതാനും കുട്ടികളെ ആശീർവദിക്കുകയും ചെയ്തു. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിൽ എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പ്രാദേശിക സമയം 10 മണിക്ക് ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 16-17 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനുവേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു.
3: ഫ്രാറ്റെല്ലെ സോറെല്ലെ, ബോൺജോർനോ എ ബെൻവെനുതി. കോൺ ലിൻകോൺട്രോ ഒഡിയർനോ ഇനിസിയാമ എ റിഫ്ലെറ്ററെ സുല്ല കോസ്റ്റിറ്റ്യൂസിയോനെ പാസ്റ്റോറാലെ ഗൗഡിയം എറ്റ് സ്പേസ് കോൺ കുയിൽ കൺസിലിയോ വാറ്റിക്കാനോ സെക്കൻഡോ.
2: 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. അതിനനുസരിച്ച് പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് ഈ ബുധനാഴ്ച പാപ്പ സംസാരിച്ചത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമകാലിക ലോകവുമായുള്ള സഭയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിഷയം ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഗൗദിയം എത്ത് സ്പേസ് എന്ന പ്രമാണരേഖയെക്കുറിച്ച് ചിന്തിക്കുവാൻ നാം ആരംഭിക്കുന്നു. 1962 ഒക്ടോബർ 11 തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ വിശുദ്ധ ജോൺ 23 പാപ്പ അനർത്ഥത്തിന്റെ പ്രവാചകന്മാരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവർ മതത്തോടുള്ള തീക്ഷ്ണമായ ആവേശത്താൽ ജ്വലിച്ചിരുന്നുവെങ്കിലും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞ നൂറ്റാണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൂർണമായും മോശമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൂടാതെ ചരിത്രത്തിൽ നിന്നും പഠിക്കുവാനായി തങ്ങൾക്ക് ഒന്നുമില്ലെന്ന മട്ടിൽ പെരുമാറുന്ന അവസ്ഥയിലേക്കും അവർ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ നിന്നാണ് കൗൺസിൽ പിതാക്കന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഉദിക്കുന്നത്. മനുഷ്യചരിത്രത്തിലെ സംഭവ വികാസങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനുഷ്യരാശി ഒരു പുതിയ കാര്യക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നുന്ന ഈ സാഹചര്യത്തിൽ ദൈവീക പരിപാലനയുടെ രഹസ്യാത്മകമായ പദ്ധതികളെയാണ് കൂടുതലായി കാണേണ്ടത്. ആ പദ്ധതികൾ മനുഷ്യരുടെ പ്രവർത്തനത്തിലൂടെ തുടർച്ചയായ കാലഘട്ടങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. പലപ്പോഴും അവരുടെ പ്രതീക്ഷകൾക്കതീതമായും മനുഷ്യരുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും സഭയുടെ നന്മയ്ക്കായി ജ്ഞാനപൂർവം ക്രമീകരിച്ചുകൊണ്ടുമാണ് അവ പ്രവർത്തിക്കുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം ഗൗദിയം എത്ത് സ്പേസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള വിവേചനത്തെ സഭയുടെ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി അംഗീകരിക്കുകയും സഭയുടെ അജപാലന സ്വഭാവത്തെ അതിന്റെ ഘടനാപരമായ സവിശേഷതയായി അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് അജപാലന ഭരണഘടന എന്ന നിർവചനം ഉണ്ടായത്. ഇത് നിഷ്കളങ്കമായ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യാവതാരം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ക്രിസ്തുവിന്റെ രഹസ്യത്തോടുള്ള നവമാക്കപ്പെട്ട വിശ്വസ്തതയെക്കുറിച്ചാണ്. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. കൂടാതെ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകിക്കൊണ്ട് മരണത്തിന് വിധേയനായി പാപത്തിന്റെ അനന്തരഫലങ്ങൾ സ്വയം ഏറ്റെടുത്തു. മനുഷ്യരാശിയോടുള്ള ഈ പങ്കുവയ്ക്കലാണ് ക്രിസ്തു സഭയോട് ആവശ്യപ്പെടുന്ന വഴി. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഭരണഘടനയായ ഗൗദ്യം എത്ത് സ്പെസ് ആരംഭിക്കുന്നത് ഇന്നത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ദരിദ്രരുടെയും കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സന്തോഷങ്ങളും പ്രത്യാശകളും ദുഃഖങ്ങളും വ്യസനങ്ങളും സഭ തന്റേതായി തന്നെ അനുഭവിക്കുന്നു എന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടും ചരിത്രത്തോടും വ്യക്തികളുടെ ജീവിതത്തോടും, പ്രത്യേകിച്ച് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗവും ആഴത്തിലുള്ളതുമായ മാറ്റത്തോടുമുള്ള നിഷ്ക്രിയത്വത്തിൽ നിന്നും ഉദാസീനതയിൽ നിന്നും പുറത്തുകടക്കുവാൻ നമ്മെ വിളിക്കുന്ന ഒരു പങ്കുവയ്ക്കലാണ്. നിസ്സംഗരായ കാഴ്ചക്കാരായി തുടരുവാൻ സാധ്യമല്ല, മറിച്ച് ഹൃദയപൂർവം കേൾക്കുകയും നമ്മോട് ചോദ്യമുന്നയിക്കുവാൻ അനുവദിക്കുകയും അതിൽ പങ്കാളികളാകുകയും വേണം. ക്രിസ്തുവിനോടൊപ്പവും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ പിന്തുണയ്ക്കപ്പെട്ടും വിശ്വാസികൾ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അനീതിയാലും വിവേചനത്താലും അക്രമത്താലും അടിച്ചമർത്തപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ പങ്കുവയ്ക്കലിലൂടെയും പ്രതിബദ്ധതയിലൂടെയും മാത്രമേ യോജിച്ച പ്രതികരണങ്ങളിലേക്ക് എത്തുവാൻ കഴിയൂ. എല്ലായ്പ്പോഴും ഈ ഉറപ്പിൽ ആശ്രയിച്ചുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അർത്ഥത്തിൽ മനുഷ്യരാശിയോടുള്ള സാമീപ്യം സംഭവങ്ങളെയും അതുപോലെ തന്നെ വെളിപ്പാടിനെയും കൂടുതൽ ആഴത്തിൽ വായിച്ചറിയുന്നതിനുള്ള വഴി തുറക്കുന്നു. ഇതേ വീക്ഷണത്തിൽ ഗൗദ്യം എത്ത് സ്പേസ് കാലത്തിന്റെ അടയാളങ്ങൾ പരിശോധിക്കുകയും അവയെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന സഭയുടെ നിരന്തരമായ കടമയെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ കൗൺസിൽ ഭരണഘടന സഭയെ നിരന്തരമായ മാനസാന്തരത്തിനായുള്ള പ്രതിബദ്ധതയിലേക്ക് ക്ഷണിച്ചു. കാരണം സഭ ഭൗമികമായ യാതൊരു അഭിലാഷത്താലും പ്രേരിതയല്ലെന്നും മറിച്ച് പരിശുദ്ധാത്മാവായ ആശ്വാസകന്റെ മാർഗനിർദ്ദേശത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിധിക്കുവാനല്ല രക്ഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനുമായി ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിന്റെ സ്വന്തം ദൗത്യം തുടരുക എന്ന ഏക ലക്ഷ്യമാണ് അവൾക്കുള്ളതെന്നും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇത് കേവലം ഒരു ധാർമ്മിക നിലപാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരോടുള്ള ബാധ്യത സാംസ്കാരികമോ സാമൂഹ്യശാസ്ത്രപരമോ രാഷ്ട്രീയമോ ദാർശനികമോ ആയ ഒരു വിഷയം ആകുന്നതിനു മുൻപ് തന്നെ ഒരു ദൈവശാസ്ത്രപരമായ കാര്യമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവരുടെ അവകാശവാദങ്ങളിൽ നമ്മുടെ ശബ്ദം അവർക്ക് നൽകുവാനും അതോടൊപ്പം അവരുടെ സുഹൃത്തുക്കളാകുവാനും അവരെ കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരിലൂടെ ദൈവം നമ്മോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന രഹസ്യാത്മകമായ ജ്ഞാനം സ്വീകരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ പങ്കുവയ്ക്കൽ യാഥാർത്ഥ്യത്തെ ഏറ്റെടുക്കുവാനും സമകാലിക ലോകത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തെ സവിശേഷമാക്കുന്ന വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടുവാനും നമ്മെ പ്രതിബദ്ധരാക്കുന്നു. ഉദാഹരണത്തിന്, നിരന്തരം പുതിയ സാധ്യതകൾ നൽകുന്ന എന്നാൽ ചിലർക്കു മാത്രമായി പരിമിതപ്പെടുന്ന

0: അപകടത്തിലാണെന്ന പൊതുവായ അവബോധവും അതേസമയം സ്വാർത്ഥമായ ഉപഭോഗം ഉപേക്ഷിക്കുവാനുള്ള കഴിവില്ലായ്മയും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് യുദ്ധം എന്ന മിഥ്യാധാരണയും ഇതിന് ഉദാഹരണങ്ങളാണ്. ആഴത്തിലുള്ള മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട അതിൽ നിന്ന് ആശങ്കാജനകമായ അസന്തുലിതാവസ്ഥകൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ സേവിക്കുവാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളെയും അവനിൽ വസിക്കുന്ന ആഗ്രഹങ്ങളെയും ശ്രദ്ധിച്ചും സ്വീകരിച്ചും ക്രിസ്തുവിൽ മനുഷ്യചരിത്രത്തിന്റെ മുഴുവൻ താക്കോലും കേന്ദ്രവും ലക്ഷ്യവും കാണിച്ചുകൊടുത്തുകൊണ്ടാണ് സഭ ഇത് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് സഭയിൽ എല്ലാ തലങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന്റെ കരുണാപൂർവമായ ശൂന്യവൽക്കരണം സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്തു ദൈവത്തോട് സമനായിരിക്കുക എന്നത് ഒരു പ്രത്യേക അവകാശമായി കരുതിയില്ല, മറിച്ച് ഒരു ദാസന്റെ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് സ്വയം ശൂന്യനാക്കി മരണത്തോളം, അതായത് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സന്തോഷവും പ്രത്യാശയും ഗൗതിയും എത്ത് സ്പേസ് നമ്മുടെ കാലത്തെ സ്ത്രീ പുരുഷന്മാരോട് സാമീപ്യം പുലർത്തിക്കൊണ്ട് സുവിശേഷം പ്രഖ്യാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന സഭയുടെ സവിശേഷ അടയാളങ്ങളായിരിക്കട്ടെ.
1: Cari fratelli e sorelle, la gioia e la speranza, gaudium et spes, siano i tratti distintivi di una chiesa che annuncia e testimonia il Vangelo, facendosi prossima alle donne e agli uomini del nostro tempo.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണങ്ങളും കേൾക്കാം. വാർത്തകൾ. ദൈവിക സൃഷ്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കണം. പാപ്പ. സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിൽ സൃഷ്ടാവിന്റെ മഹത്വം തിരിച്ചറിയുന്നതിന് സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും ശക്തിയെയും കുറിച്ച് ധ്യാനിക്കുവാനുള്ള ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ക്ഷണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 1 കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിസ്മയം സ്രഷ്ടാവിലേക്ക് നമ്മെ എത്തിക്കുന്നില്ലെങ്കിൽ അത് ഉപരിപ്ലവമായ ചിന്തകളായി ചുരുങ്ങുമെന്ന മുന്നറിയിപ്പും പാപ്പ നൽകി. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ കരവിരുതായ ആകാശത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഏവരുടെയും ദൃഷ്ടികൾ ഉയർത്തണമെന്നും അപ്രകാരം നമ്മുടെ ദൃഷ്ടിയും ഹൃദയവും തുറന്നിരിക്കുകയാണെങ്കിൽ സൃഷ്ടി മുഴുവനും സ്രഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു.

0: ജലങ്ങളുടെ സൗന്ദര്യം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നുവെന്നും ഇതാണ് മനുഷ്യരുടെ മേൽ അവൻ ചെലുത്തുന്ന ശ്രദ്ധയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നതുമെന്ന് പാപ്പ പറഞ്ഞു. തുടർന്ന് പ്രാർത്ഥനയ്ക്കും പൊതുഭവനത്തെ പരിപാലിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന 5 ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന സൃഷ്ടിയുടെ കാലത്തെ അടിവരയിട്ടുകൊണ്ട് ഈ ദിവസത്തിലും വരും ദിവസങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഉന്മാദത്തിൽ നിന്ന് വിട്ടുമാറി നാം ഭാഗമാകുന്ന മഹത്തായ ഐക്യം ആസ്വദിക്കുവാൻ സമയം കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. സകലത്തിന്റെയും രചയിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്ന സൃഷ്ടിയുടെ ശ്രുതിമധുരമായ ശബ്ദം കേൾക്കുവാൻ മനുഷ്യ സൃഷ്ടികളായ കാര്യങ്ങളെ നമുക്ക് നിശബ്ദമാക്കാമെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടൽ ആധികാരിക പാരിസ്ഥിതിക പരിവർത്തനത്തിലേക്കുള്ള ആദ്യ പടിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നാശത്തിനായി ഉപയോഗിച്ചതിനെ ജീവിതത്തിലേക്കും ദരിദ്രരുടെ പരിചരണത്തിലേക്കും വിശക്കുന്നവരുടെ പോഷണത്തിനും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി പരിവർത്തനപ്പെടുത്തുവാൻ സൃഷ്ടിയുടെ കാലം സഹായകരമാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. തന്റെ വചനസന്ദേശത്തിന്റെ അവസാനം പാപ്പ ഫ്രാൻസിസ് അസീസിയുടെ സൃഷ്ടിയുടെ സ്തോത്രഗീതം ആലപിക്കുകയും ചെയ്തു. ജലം പരിപാലിക്കുന്നത് സ്രഷ്ടാവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പാപ്പ. മനുഷ്യജീവിതത്തിന്റെ അവശ്യഘടകങ്ങളിൽ ഒന്നായ ജലം ഓരോ വ്യക്തിയുടെയും അവകാശമാണെന്നും അല്ലാതെ വിപണിയുടെ തന്ത്രങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചരക്കുവസ്തു അല്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജലത്തിന്റെ പരിപാലനത്തിനായി പ്രാർത്ഥിക്കുവാൻ ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല സെപ്റ്റംബർ മാസത്തിലേക്കുള്ള പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഈ പ്രത്യേക പ്രമേയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 1-ാം തീയതി സൃഷ്ടി സംരക്ഷണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിലാണ് പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ജലം ഫലഭൂയിഷ്ഠതയുടെയും പുതുമയുടെയും പ്രത്യാശയുടെയും ഉറവിടമാണെന്നും ദാഹം ശമിപ്പിക്കുകയും ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദാനമാണെന്നും പ്രാർത്ഥനയിൽ പാപ്പ അടിവരയിടുന്നു. അതിനാൽ കൃതജ്ഞതയോടും നീതിയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജലം സംരക്ഷിക്കുക എന്ന ആഹ്വാനമാണ് ഈ പ്രാർത്ഥനയിലൂടെ പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. ആണവ പരീക്ഷണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ആണവ പരീക്ഷണങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിലവിലെയും ഭാവിയിലെയും തലമുറകളെ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം ആഹ്വാനം ചെയ്തു. ആണവ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്നും തുടരുകയാണെന്ന് പരിശുദ്ധ സിംഹാസനം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയ ജനവിഭാഗങ്ങളും മറ്റ് ബാധിത സമൂഹങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഭാവി തലമുറകളും ശാരീരിക, മാനസിക, സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ സമാധാനം സംരക്ഷിക്കുവാനാവില്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ആണവ പ്രതിരോധത്തെ ആശ്രയിക്കുന്ന പ്രവണത, വർദ്ധിച്ചുവരുന്ന ആക്രമണാത്മക ആണവ പ്രസ്താവനകൾ എന്നിവ ആശങ്കാജനകമാണെന്നും വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 2-ാം തീയതി ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ നടത്തിയ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് പാപ്പ ഈ ബുധനാഴ്ച സംസാരിച്ചത്. സെപ്റ്റംബർ മാസം 2-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചയുടെ ഇടം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ തുറസായ ചത്തുരം ആയിരുന്നു. ബസിലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പ എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. തുടർന്ന് ഏവരെയും അഭിവാദ്യം ചെയ്തു കടന്നുവരവെ ഏതാനും കുട്ടികളെ ആശീർവദിക്കുകയും ചെയ്തു. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിൽ എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പ്രാദേശിക സമയം 10 മണിക്ക്, ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 16-17 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു.
1: Buongiorno e benvenuti. Con l'incontro odierno iniziamo a riflettere sulla Costituzione Pastorale Gaudium et Spes con cui il Concilio Vaticano II
0: 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. അതിനനുസരിച്ച് പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് ഈ ബുധനാഴ്ച പാപ്പ സംസാരിച്ചത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമകാലിക ലോകവുമായുള്ള സഭയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിഷയം ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഗൗദിയം എത്ത് സ്പേസ് എന്ന പ്രമാണരേഖയെക്കുറിച്ച് ചിന്തിക്കുവാൻ നാം ആരംഭിക്കുന്നു. 1962 ഒക്ടോബർ 11 തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ വിശുദ്ധ ജോൺ 23 പാപ്പ അനർത്ഥത്തിന്റെ പ്രവാചകന്മാരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവർ മതത്തോടുള്ള തീക്ഷ്ണമായ ആവേശത്താൽ ജ്വലിച്ചിരുന്നുവെങ്കിലും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞ നൂറ്റാണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൂർണമായും മോശമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൂടാതെ ചരിത്രത്തിൽ നിന്നും പഠിക്കുവാനായി തങ്ങൾക്ക് ഒന്നുമില്ലെന്ന മട്ടിൽ പെരുമാറുന്ന അവസ്ഥയിലേക്കും അവർ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ നിന്നാണ് കൗൺസിൽ പിതാക്കന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഉദിക്കുന്നത്. മനുഷ്യചരിത്രത്തിലെ സംഭവ വികാസങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനുഷ്യരാശി ഒരു പുതിയ കാര്യക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നുന്ന ഈ സാഹചര്യത്തിൽ ദൈവീക പരിപാലനയുടെ രഹസ്യാത്മകമായ പദ്ധതികളെയാണ് കൂടുതലായി കാണേണ്ടത്. ആ പദ്ധതികൾ മനുഷ്യരുടെ പ്രവർത്തനത്തിലൂടെ തുടർച്ചയായ കാലഘട്ടങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. പലപ്പോഴും അവരുടെ പ്രതീക്ഷകൾക്കതീതമായും മനുഷ്യരുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും സഭയുടെ നന്മയ്ക്കായി ജ്ഞാനപൂർവം ക്രമീകരിച്ചുകൊണ്ടുമാണ് അവ പ്രവർത്തിക്കുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം ഗൗദിയം എത്ത് സ്പേസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള വിവേചനത്തെ സഭയുടെ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി അംഗീകരിക്കുകയും സഭയുടെ അജപാലന സ്വഭാവത്തെ അതിന്റെ ഘടനാപരമായ സവിശേഷതയായി അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് അജപാലന ഭരണഘടന എന്ന നിർവചനം ഉണ്ടായത്. ഇത് നിഷ്കളങ്കമായ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യാവതാരം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ക്രിസ്തുവിന്റെ രഹസ്യത്തോടുള്ള നവമാക്കപ്പെട്ട വിശ്വസ്തതയെക്കുറിച്ചാണ്. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. കൂടാതെ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകിക്കൊണ്ട് മരണത്തിന് വിധേയനായി പാപത്തിന്റെ അനന്തരഫലങ്ങൾ സ്വയം ഏറ്റെടുത്തു. മനുഷ്യരാശിയോടുള്ള ഈ പങ്കുവയ്ക്കലാണ് ക്രിസ്തു സഭയോട് ആവശ്യപ്പെടുന്ന വഴി. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഭരണഘടനയായ ഗൗദിയം എത്ത് സ്പേസ് ആരംഭിക്കുന്നത് ഇന്നത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ദരിദ്രരുടെയും കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സന്തോഷങ്ങളും പ്രത്യാശകളും ദുഃഖങ്ങളും വ്യസനങ്ങളും സഭ തന്റേതായി തന്നെ അനുഭവിക്കുന്നു എന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടും ചരിത്രത്തോടും വ്യക്തികളുടെ ജീവിതത്തോടും, പ്രത്യേകിച്ച് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗവും ആഴത്തിലുള്ളതുമായ മാറ്റത്തോടുമുള്ള നിഷ്ക്രിയത്വത്തിൽ നിന്നും ഉദാസീനതയിൽ നിന്നും പുറത്തുകടക്കുവാൻ നമ്മെ വിളിക്കുന്ന ഒരു പങ്കുവയ്ക്കലാണ്. നിസ്സംഗരായ കാഴ്ചക്കാരായി തുടരുവാൻ സാധ്യമല്ല, മറിച്ച് ഹൃദയപൂർവം കേൾക്കുകയും നമ്മോട് ചോദ്യമുന്നയിക്കുവാൻ അനുവദിക്കുകയും അതിൽ പങ്കാളികളാകുകയും വേണം. ക്രിസ്തുവിനോടൊപ്പവും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ പിന്തുണയ്ക്കപ്പെട്ടും വിശ്വാസികൾ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അനീതിയാലും വിവേചനത്താലും അക്രമത്താലും അടിച്ചമർത്തപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ പങ്കുവയ്ക്കലിലൂടെയും പ്രതിബദ്ധതയിലൂടെയും മാത്രമേ യോജിച്ച പ്രതികരണങ്ങളിലേക്ക് എത്തുവാൻ കഴിയൂ. എല്ലായ്പ്പോഴും ഈ ഉറപ്പിൽ ആശ്രയിച്ചുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അർത്ഥത്തിൽ മനുഷ്യരാശിയോടുള്ള സാമീപ്യം സംഭവങ്ങളെയും അതുപോലെ തന്നെ വെളിപ്പാടിനെയും കൂടുതൽ ആഴത്തിൽ വായിച്ചറിയുന്നതിനുള്ള വഴി തുറക്കുന്നു. ഇതേ വീക്ഷണത്തിൽ ഗൗതിയം എത്ത് സ്പേസ് കാലത്തിന്റെ അടയാളങ്ങൾ പരിശോധിക്കുകയും അവയെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന സഭയുടെ നിരന്തരമായ കടമയെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ കൗൺസിൽ ഭരണഘടന സഭയെ നിരന്തരമായ മാനസാന്തരത്തിനായുള്ള പ്രതിബദ്ധതയിലേക്ക് ക്ഷണിച്ചു. കാരണം സഭ ഭൗമികമായ യാതൊരു അഭിലാഷത്താലും പ്രേരിതയല്ലെന്നും മറിച്ച് പരിശുദ്ധാത്മാവായ ആശ്വാസകന്റെ മാർഗനിർദ്ദേശത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിധിക്കുവാനല്ല രക്ഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനുമായി ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിന്റെ സ്വന്തം ദൗത്യം തുടരുക എന്ന ഏക ലക്ഷ്യമാണ് അവൾക്കുള്ളതെന്നും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇത് കേവലം ഒരു ധാർമ്മിക നിലപാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരോടുള്ള ബാധ്യത സാംസ്കാരികമോ സാമൂഹ്യശാസ്ത്രപരമോ രാഷ്ട്രീയമോ ദാർശനികമോ ആയ ഒരു വിഷയം ആകുന്നതിനു മുൻപ് തന്നെ ഒരു ദൈവശാസ്ത്രപരമായ കാര്യമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവരുടെ അവകാശവാദങ്ങളിൽ നമ്മുടെ ശബ്ദം അവർക്ക് നൽകുവാനും അതോടൊപ്പം അവരുടെ സുഹൃത്തുക്കളാകുവാനും അവരെ കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരിലൂടെ ദൈവം നമ്മോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന രഹസ്യാത്മകമായ ജ്ഞാനം സ്വീകരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ പങ്കുവയ്ക്കൽ യാഥാർത്ഥ്യത്തെ ഏറ്റെടുക്കുവാനും സമകാലിക ലോകത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തെ സവിശേഷമാക്കുന്ന വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടുവാനും നമ്മെ പ്രതിബദ്ധരാക്കുന്നു. ഉദാഹരണത്തിന്, നിരന്തരം പുതിയ സാധ്യതകൾ നൽകുന്ന എന്നാൽ ചിലർക്കു മാത്രമായി പരിമിതപ്പെടുന്ന മനുഷ്യന് എല്ലായ്പ്പോഴും അതിനെ തന്റെ സേവനത്തിലാക്കുവാൻ കഴിയാത്ത ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി, അല്ലെങ്കിൽ ഏതു ദിശ നൽകണം എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിറഞ്ഞുനിൽക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അല്ലെങ്കിൽ സമ്പത്ത്, സാധ്യതകൾ, സാമ്പത്തിക ശക്തി എന്നിവയുടെ കൂടുതൽ ലഭ്യത. എന്നാൽ ഇവയെല്ലാം നിർഭാഗ്യവശാൽ കൗൺസിലിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ ഇന്നും അത് ലോകത്തിലെ നിവാസികളിൽ വലിയൊരു വിഭാഗത്തെ ഇപ്പോഴും വിശപ്പും ദാരിദ്ര്യവും മൂലം പീഡിതരാക്കുന്നു. അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ഭാവി അപകടത്തിലാണെന്ന പൊതുവായ അവബോധവും അതേസമയം സ്വാർത്ഥമായ ഉപഭോഗം ഉപേക്ഷിക്കുവാനുള്ള കഴിവില്ലായ്മയും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് യുദ്ധം എന്ന മിഥ്യാധാരണയും ഇതിന് ഉദാഹരണങ്ങളാണ്. ആഴത്തിലുള്ള മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട, അതിൽ നിന്ന് ആശങ്കാജനകമായ അസന്തുലിതാവസ്ഥകൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ സേവിക്കുവാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളെയും അവനിൽ വസിക്കുന്ന ആഗ്രഹങ്ങളെയും ശ്രദ്ധിച്ചും സ്വീകരിച്ചും ക്രിസ്തുവിൽ മനുഷ്യചരിത്രത്തിന്റെ മുഴുവൻ താക്കോലും കേന്ദ്രവും ലക്ഷ്യവും കാണിച്ചുകൊടുത്തുകൊണ്ടാണ് സഭ ഇത് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് സഭയിൽ എല്ലാ തലങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന്റെ കരുണാപൂർവമായ ശൂന്യവൽക്കരണം സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്തു ദൈവത്തോട് സമനായിരിക്കുക എന്നത് ഒരു പ്രത്യേക അവകാശമായി കരുതിയില്ല, മറിച്ച് ഒരു ദാസന്റെ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് സ്വയം ശൂന്യനാക്കി മരണത്തോളം, അതായത് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സന്തോഷവും പ്രത്യാശയും ഗൗതിയും എത്ത് സ്പേസ് നമ്മുടെ കാലത്തെ സ്ത്രീ പുരുഷന്മാരോട് സാമീപ്യം പുലർത്തിക്കൊണ്ട് സുവിശേഷം പ്രഖ്യാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന സഭയുടെ സവിശേഷ അടയാളങ്ങളായിരിക്കട്ടെ.
1: കാരി ഫ്രത്തേലി സൊരേലെ ലാ ജോയ ലാ സ്പെറാൻസ Gaudium et spes siano i tratti distintivi di una chiesa che annuncia e testimoni il Vangelo facendosi prossima alle donne e agli uomini del nostro tempo.
0: Italian ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.